0: ഞാൻ ക്വാ ക്വാദി ആനസ് മസിനെ ഗിന്ദരി നക്കാറെരി അനങ്കി കിയൻ ആനൻ കിസിങ നക്കാൻ കിസിങ ഇരായൻ നെയ്യൻ കേ ലോത്തോ കൈമു ഇരായൻ നെയ്യൻ കിയൻ അലസി ദൂ കൊളിയെ നെയ്യൻ കിയൻ സുരുങ്ങാസ് ഇർ കൊളി ന ഇല നമ യേയ് ന ജുന്തി ന ക്വാദി ക്വാന്താസ് അല കരിത്യ ജുന്തി ന കെല ക്വാന്താസ് അൽ ലോ അനസ് ക്വാസ് ഉദാ തുല്യ ആങ്ങൻ നക്കിൻ ക്വാദി അസ കൈങ്ങ na ota songwa ka ba dia ko te nga lo to kwi ma la nga sko ota songwa ka nga na ki na men kamin a ki alan ke la ulo nga si a tu ka kwi na ki sur kilong den sur sequel a di gilong nan jelu e do di le baray o di mbaray ba nan jelu ki ki na bilong na sin jelu a al janni nan nan nin jeinga na sin jelu alan di ngor resi jel na sin jelu alan dimbo ru sijuel nasin yalum alan kim wa sijuel nasin yalum al giro ke kwa ngarabang namasin dinari ni neki abaka ngene ndala kenga a sursi bankwel sursi basin kalum nama elaini na yi dai metilingis bleng aba gilong alan baki duet bilong asa sur balum na leale nama a kwa kul kawi na loto kong na sursi kwel sursi bela to le coming na kwa kernasi dogben kolol kwa ge marang ki ba indalan kanda en baraw albeki ngi sada wopia na mayne karing na magal a sikirkel na smitir kerkani ngi boray
1: na masin kaiti ingisin wa alan bay ki won kona bele ki mitil bela ke vitir kwa kitinye asafu wakalanga na kirsinga.
2: ولو عندكم أي استفسارات ممكن تتواصلوا معنا وتراسلونا على رقم التليفون ده 0539-76-56-35-39 وبالتليفون ده ممكن تستخدموا الفايبر والواتساب أو على الإيميل ده mail@radiosamar.com. بنفكركم كمان ان احنا لسه مواصلين برنامجنا معاكم بلغة الفور. المستمعين الكرام، ودي كانت نهاية برامجنا بلغة الفور.